ബ്രഹ്മജ്ഞനിക മനോയ പ്രകാശ സേതർഭ്രയാകാശ ബ്രഹ്മജ്ഞനിക മിത്തര സതർ സമാന ബ്രഹ്മജ്ഞനിക നായ ബ്രഹ്മജ്ഞാനി ഉഷ ഉച്ച മനപ്പന സപ്തേ നിക്ഷ

സബുപുരാത് ബ്രഹ്മജ്ഞാനിക സകലയകാർ ബ്രഹ്മജ്ഞാനിയാം നിരങ്കാർ ബ്രഹ്മജ്ഞാനികി സ്വഭാ ബ്രഹ്മജ്ഞാനി ബനി നാനു ബ്രഹ്മജ്ഞാനി സർവഗാതനി സ്വലോക ഉർത്താരേജുവന്തർനാമ സർമേഖ ഭഗവാൻ നിമുഖ നിമുഖ ഠാകുര നമസ്കാരേ നാനു സകല നസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പരസമാനമേ പ്രീത നിരഞ്ജന്ദർശ പാർത്രൂപണ ബിഖ നെത്ര സാധ കീട്ടൽ സൻസംഹേത് കരുണാ സുനേ കാഹു കി നിന്ദാ സപ്തേ ജാനേ ആവശ്യകോ മന്ദാ ഗുരുപ്രസാദ് ഭിഖ്യാപ്രഹര മന കി ബാശുര മന്തേ ടര ഇന്ദ്രി ജത പഞ്ച് ദോഹത്തെ രഹത നാനുകൂട് മതേകോ ഏസ അപർസ് വൈഷ്ണോ സോ ജിസുപ്ര സുപർസന് വിഷ്ണു കി മായാതേ ഹോയ് ഭിന്ന കർമ്മ കർത്തോ വേ നിർകർമ്മ ജിസ് വൈഷ്ണോ കാ നിർമ്മൽ ധർമ്മ കാ ഫല കി ഇച്ഛാ നി ബാചേ കേവല ഭഗത് കീർത്തന സംഗരാച മന്ത്രനന്തര സിമരണ ഗോപാല സഭൂപുരഹോത് കൃപാല ദൃഢേവരേ നാമ ജപാവേ നാനുഗോ വൈഷ്ണോ പരമ ഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത്കാരം സകൽ ത്യാഗേ ദുഷ്ടക സംബന്ധേ മിൻസ സകല പരമകാര പൂജേ സകല പാരബ്രഹ്മ സാസംഗ് ബാപ്പമല ഖോബേ തസ് ഭഗവതി കീ മാതൂത്തമോ വേ ഭഗവന്ത് കിട്ടയാൽ കരായ നിയത മന്ത്രൻ അർവേ ഭിഷൻ പ്രീത അർഗേചന

പ്രമേയോദാസി കൈകൊടു ഭേദക ശ്രോതേ കൈകൊടുത്ത് ഭീസ്വര ഹോത്തേ കൈകൊടാതം ധ്യാം താരേ കൈകൊടുക്ക ഗാഭിചാരേ കൈകൊണ്ട് അവതന്നാം ധ്യാമേ നാന കർത്തേ കാന്തന പാമേ കൈകൊടു ഭയഭിമാനി കൈകൊണ്ട് അന്തഗ്യാനി കൈകൊടു കൃപൻ കഠോർ കൈകൊടു ഭേഗാത്മനെ കോർ കൈകൊടു പർ ദർഭ ഗുഹിരേ കൈകൊടു പർ ദുഃഖന കരഹേ കൈകൊടു മായാശ്രം മാഹേ കൈകൊടു പ്രദേശ പ്രമാഹേ ജിജിത് ലാഭോ തിത്ത് ലഗ്ന നാന കർത്തേ കി ജാനേ കർത്ത രചന കൈകൊടു സിദ്ധ ജതി ജോഗി കൈകൊടു രാജേരസ ഭോഗി കൈകൊടു പങ്കി സർഭുപായ കൈകൊടു പാത്ര വിരഖൻപജായ കൈകൊടു പവനപാണി ബ സന്തർ കൈകൊടു ദേശ ഭൂമണ്ഡല കൈകൊടു സസിയര സൂര നഖേത്ര കൈകൊടു ദേവദാനവ ഇന്ദ്ര സേര ശത്ർ സകല സമഗ്രി അപനായ സൂതാരേ നാനക ജിസ് ഭാവ തിസ്താര കൈകൊടു രാജസ്ഥാമ സാത്ത കൈകൊടു ഭേദ പ്രാണ സിമർത്തർ ശാസ്ത കൈകൊടു കീയ രത്ന സമന്ത് കൈകൊണ്ട് നാനാ പ്രകാർ ജന്ത് കൈകൊടു കീയ ചിര ജീവേ കൈകൊടു ഗിരി മേർ സ്വർണ ദീവേ കൈകൊടു ജക്ക കിണർ പിസാജ് കൈകൊടു ഭൂത് പ്രേ സൂകർ മൃഗാജ സപ്തേ നേരാ സഭൂതേ ദൂർ നാൻ കാപലപ്രയാ പ്രഭൂർ കൈകൊടു പാതാൽ കെ വാസി കൈകൊടു ഡർക്ക് സ്വർഗ നിവാസി കൈകൊടു ജന്മേ ജീവേ മരേ കൈകൊടു ബാ ജുന്നി ഫിരേ കൈകൊടു ബാഠത് ഹി കായേ കൈകൊടു

സ്വാമി ഗുരുപ്രസാദ് ഖ്യാനി സാച്ച് സാച്ച് സസപകീന ഗോട്ട് മദേകന ബർല ചീന പലാ പലാ പലാ തേര രൂപ സന്ദ്രപാർ അനൂപ നിർമ്മൽ നിർമ്മൽ നിർമ്മൽ തേരി ബാണി

അഷ്ടപതി സദ്ഗുരു സിക്കി കരാപ്രതപാല സേവക ഗുരു സദാദയാല സിക്കി ഗുര ദുർമത്മലഹര ഗുരുബചനി ഹർ നാമചരായ സദ്ഗുരു സിക്കേ ബന്ധന ഘട്ട ഗുർകാ സിഖ ബികാർത്ത ഹട്ട സദ്ഗുരു സിക്കോ നാം തന്നേ ഗുർകാ സിഖ ബട ഭാഗീ ഹേ സദ്ഗുരു സിക്കാ ഹാലത് പൽ

ദുരാവധയ തത്കാല ഉദാര നിർമ്മൽ ശോഭാ അമൃതാക്കി ബാന്നി ഏകനാമനമായ സമാന്നി ദൂഹരോഗ മിൻസേവ പരം സാധനാം നിർമ്മലതാക്കേ കർമ്മ സബ്തേ.

നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേ ത്രിപംഗീയനംഗേ നമോ ജീവജീവം നമോ ബീജബീജേ അഖിദ്യേ അപിദ്യേ സമാഹതം പരിസിദ്ധേ കൃപാലം സ്വരൂപേ കുക്കർ